0: FM 93.5, FM 93.7, La Khanna Radio ITN. ജീവിതത്തെ ദിനംനട പോസിറ്റീവ് വൈബ്സ് ചാർജ്.
1: ആയിബോവാൻ സുബദാവസാക്. ജീവിതത്തെ ഗോടാക് ദുര ഗിയപു ഹമദേമ ദിനപു വയസ്ക ചിത്രശില്പിയെ ഏകദാവസാക് പാലു പാറക ഐവതിഗന യനകൊട പാറ ഐനിതിബുനു പുഞ്ചി കടയാക് ലംഗ നവതുന. എത്തന ഹെട്ടിയ തരുണേക് എയഹരിമ ഉനന്ദുവേൻ ഹിസ് കാൻവസയാക് ഉട പുഞ്ചി ചിത്രയാക് അന്ദെന്ന ഉത്സാഹ കർണ. ഹബൈ മുഖത്തോ ഹിന്ദ എയ ഹമതിസ്സമ ഏകതന പൽവനോ വഗേ ഹംഗീമകിൻ മൂണപുരാ ലുകു കലകരീമകിൻ അദിമിൻ തിബുനു ചിത്രയ ദിഹ ബലാഗന ഹെട്ടിയ. വയസ്ക ചിത്രശില്പിയ ഓഹു ലംഗട ഗെഹില്ല ഔവ പൊതേ ഐ ഒച്ചര ഹെതട ബരാ കരഗന മേക അന്ദെന്ന കിയല. തരുണയ സുസുമാ കേരള കിയനവാ മമ കൊച്ചര ഉത്സാഹ കരത് മേക ഹരിയട എന്നേ നഹനേ മകേ അതിൻ മേ ചിത്രയ സമ്പൂർണ്ണൻമ കേതവേയ്ദ കിയല മട ബയാക് ദനനവാ മട ഹരിയടമ പേന്നേ നേ മമ മേ ചിത്രയ ഏന്ദല അവസാന വെദ്ദി മൊണവകേ പെനേയ്ദ കിയല. എതകൊട അര വെഡിഹിട്ടി ശില്പിയ ഹിനാവല എയാ കതിൻ പെൻസില അരാൻ കാൻവസേ ഉഡ തീന്ത പാരവൽ കീപയാക് കന്ദ. ഈട പാസ്സേ എയാ കിവേ മേ വകേ കഥാവാക്. പൊതേ ജീവിതേ കിയാന്നേ ഹരിയട മേ ഹിസ് കാൻവസേ വകേ തമായി. സമഹര വെലാവട അപ്പി അതിന മുൾ ഇരി വെറതെന്ന പൊലുവാൻ സമഹര തൻ കലുവെന്ന പൊലുവാൻ. ഹബൈ മതകതയാകന്ന അര കുടാ വെറതീം ഹരി കലുവര തമായി പസ് കാലക ഏ ചിത്രേമ ലസ്സനമ സഹ ഗെമ്പുരുമ തൻ ഭവട പത്തുവെന്നേ. അതോയാട്ട് പേന്നെ നെത്തി ഉണാട്ട് മേകെ അവസാന പ്രതിഫലയ ഹരിമ ലസ്സന വെനവാ. പ്രധാനമതേ തമായി അതഹരിന നെതിവ് ദിഗടമ പിൻസലിൻ പാട്ടുകരനേക. അന്നേ പൂഞ്ചി വചന ടിക്കൻ അര തരുണയാകെ ഹിതട്ട് പുതുമ ശക്തിയാക്കാവ. കലക്രീമ അമതക കരല എയാ ആഭവ് അലത് ഉണന്തുവകിൻ തമാങ്ക വെടേ പടാൻ ഗത്ത. അവസാനേതി ലസ്സനമ ലസ്സന ചിത്രയാക് കാൻവസയ മത ദെതുലന്ന പടാൻ ഗത്ത. അപ്പേ ജീവിതത് ഹരിയട എഹമമ തമായി. ഈയെ ദവസേ ദുഃഖം കട്ടലു ബലാപുരത്തു കടവീം കിയാന്നേ അര ചിത്രയെ വെതുനു വെറതി തീന്ത പാരവാൽ വെതരായി. ഭയവെന്നേ പാ ഒബേ ജീവിതേ ചിത്രയ അതിന്നേ ഉപമ തമായി. ഏനിസാ കവതാവത് നവതിന്നേ പാ ഒബേ ഗമന ദിഗടമ യാന്ന വെറുതുനു തൻ അതകിം കരകിന ഒബേ ജീവിതേ ജയകന്ന ഹിത ശക്തിമത് കരകന്ന. അത് ഒബട് ആശീർവാദാത്മക ദവസക് വേവാ.
0: ജീവിത ദിനം നട
2: പോസിറ്റീവ് വൈബ്സ് വിത്ത് ചാർമി.

ജാതികൾ ഉത്തരായി മണ്ഡലെ ഈ ദിവസം ആവ് വാസനാവാന്തെ കല ഈ രാത്രി ഉത്തരായി പ്രതിപാല ഹുവണങ് അതോ മീവിനെ കൂട്ട കോടിപ്പത്തി കേല കാട്ടാഹരിക്കന്റെ കൂട്ട മകയാരുണണം മങ്കി അണ്ണങ് ദാങ് ഒയാട്ട് ഈ ദിനുങ്ങെദ് ടിക്കറ്റ് വാസനാവാന്ത അങ്ക ടീക്ക് ബലമു മുലിം അപ്പി ബലന്നേ മഹാജന സമ്പത് ഉത്തരായി ബലമു മഹാജന സമ്പത്ത് കേളക്കാനേ കവദത്ത് ആവ് സുപിരി ജയഗ്രഹാക്കെ കരണ് വിശേഷം പൗകെ കാല കോടിപ്പതി റസാക് ബിഹികരപ്പൊലുത്തറായി ഇതി ലൊത്തറായി പത്തതറി തവ ഗുഡാക് ടിക്കറ്റ് തിമുണ്ട് മഹാജന സമ്പത്തൊക്കെയാണ് അപ്പൊ ഹമദാമത്ത് ലുക്കു വിശ്വാസിയക്കിങ് ഗണ്ണ ടിക്കറ്റ് എക്കാ ഹറി മേതി എന്നെ അങ്കടിക്ക് ബലമു മഹാജന സമ്പത്ത് ഈ ദിനും മെദ്ദ കോ മഹാജന സമ്പത്ത് ആ മേതി ഹൈദാസ് ദിശയെ ഹത്ത തുണുകുന്ന ദിനും വാറ് ഇംഗ്ലീഷി അക്ഷരയെ എഫ് ജയാങ്കാങ്ക ബിന്ദു അങ്ക ദിക്ക അങ്ക ദിക്ക് അങ്ക എക്ക അങ്ക പാസ അങ്കാട്ട് ഗോവിശത്ത് ലൊത്തറായതിനും മെദ എക്സ് അക്ഷരത്തെ അങ്കായ അങ്ക വിസിഹത്തറ അങ്ക തിസ്സേക്ക സഹ അങ്കാത്ത ലീസായ മെഗാപവ ലൊത്തറയെ ഗത്തനം എസ് അക്ഷരത്തെക്ക് പ്രസാദ അങ്ക അങ്ക ഹാത്ത് ജയാങ്ക അങ്ക വിസിഹായ അങ്ക പനാസട്ട് അങ്ക ഹെത്തേവ സഹ അങ്ക ഹെത്തേഹായ ധന നിദാന ലൊത്തറയെ ദിവസത്തിനും മെദ എൽ അക്ഷരത്തെക്ക് അങ്ക ഹത്തറ അങ്ക തുണ തുണനിമേ അങ്ക തിയ അങ്ക ഹെട്ട തുണ അങ്ക ഹെത്തേ ഹത്ത് ഇവകിമ ഹാദാന ലൊത്തറയെ ദിവസത്തിനും മെദ ധനു ലഗ്നത്തേക്ക് അങ്ക പഹ അങ്ക ദുല അങ്ക ദ ഹത്തറ സഹ അങ്ക ഹത്തലീസ് ഹത്ത് അത് സമ്പത്ത് ഗത്തനം അങ്ക പഹ അങ്കാട്ട് അങ്ക എക്ക അങ്ക പഹ അങ്കാട്ട് അങ്ക ദിക്ക അങ്ക എക്ക അങ്ക പഹ അങ്കാട്ട് എഫ് അക്ഷരയെ തീയണോണി എൻ എൽ ബി ജയൽ ഉത്തരയെ ഗത്തനം ബി അക്ഷരയ്ക്ക് അങ്ക തുണ അങ്ക ബിന്ദു അങ്ക തുണ അങ്ക ദിക്ക അവസാന വശീൻ ബലാന്നെ ശുഭദവസാക്കളുത്തറായി വൃഷഭലഗ്നയ്ക്ക് അങ്ക ദഹനവേ അങ്ക വിസി ഹത്ത് സഹ അങ്ക തിസ് ഹത്ത് ഇത് ജാതികൾ ഉത്തരായി മണ്ഡലി നിതരമ കോടിപ്പത്തിയേക്ക് ലക്ഷപ്പത്തിയേക്ക് കയറണോ യാത്ര വാറി എയത് മി പൗകി ദിവസക്ക് സുപിരി ജാഗ്രഹണയാക്ക് തമാങ്കി നമ ഇതിരി എലിയാകരണോ ശ്രീലങ്ക ജാതിക വാണിജ്യ മണ്ഡലി വിസിൻ സംവിധാനക്കൽ ലഭു ജാതിക വ്യാപാര വിശിഷ്ടതാ സമ്മാനുള്ളിലെ രാജ്യാംശി ദിവന സ്ഥാനി ഹിമി കരുകത്ത ഇത് മി സമ്മാനുള്ള ജാതിക ലുത്തറായി മണ്ഡലി ദദാ ശിശു പാ ഇവകെ വിസി ഹയക്കിയെന്ന വസറവലി സമ്മാനിത് തത്തേര പത്കരവു സമ്മാനുള്ള ഇതിങ് ഈ വിശ്വാസിയ നിസാമ രട്ടപുര വാസനാവന്തിയോ ഭീകരമിന്യ ഗമനിധി ദിദാസ് വിസി ഹയ വസരിധി ഗെവുനു പുഞ്ചികാലേ തുല മേമനക്കൊണ്ട് സുപിരി ത്യാഗലാഭീൻ തിസ് ദേക്കായി എത്തുകൊട്ട് തവത്ത് വാസനാവന്തീൻ റസാക് ഭീകരാൻ ജാതികൾ ഉത്തരം മണ്ഡലിയുടെ അവസ്ഥാവക് ലഭിലത്തീനോ ഈ വാസനാവന്തീൻ അതുറിൻ തവത്ത് പ്രഥമ ത്യാഗലാഭീൻ തിസ് തുണക്കിന്നോ ഏ അയാത്ര റുപ്യാൽ കോട്ടി ഹയായി ലക്ഷ തിസ് പഹാക്ക് മുതലാക്ക് ബെദിലകിയ മുതൽ ചെക്ക് പത് പ്രധാനി കിരീമ പൗകിയ ദിവസക സിദ്ധവിനോ ഇതിൻ ദശക ഹയക്കട്ടാധിക കാലയാക് ലക്ഷ ഗണനിൻ കോടി ഗണനിൻ മില്യൻ ഗണനിൻ വാസനാവന്തീൻ ബിഹിക്കരണ സമാജ സുഭസാധനീയ വെണുവിൻ ദായകത്തെ ദിന രാജ്യസീയ പവത്തുകിനെയെന്ന അനുപമേയ ദായകത്തെ ലബാദിന വാസനാവി വിശിഷ്ടതമായതിനെ തമായി ജാതിക ലുത്തറായി മണ്ഡലയ റുപ്യാൽ ഹത്തലി എക്കട കരാണ് പുലുവാൻ ഗുഡാക് ദീപാലത്തിയനോ ഹത്തലിയക്കാനും മാറുകാണക് നെവേ അപ്പി ഹത്തലിയ ഗാനേ നെയ്ത് അപ്പി കൊച്ചൊരു അണമാശ്രയമായിട്ട് വീതം കല്ല എത്തിയത് റുപ്യാൽ ഹത്തലി ഹത്തലി ഹത്തലി ഹത്തലി സിഗരറ്റ് അഭിവദ്ധങ്ങ അത് കാലിക്കിയ ഒന്നനത്ത് സിഗരറ്റ് തള്ളി പുച്ചന് വിലാവി ഹത്തലി ഹത്തായി വിനാടി തിസ് ഹത്തറായി

ജാതികൾ ഒത്തറായി മണ്ടലേട്ട് എന്നെ കോടിപ്പത്തിയേക്ക് ലക്ഷപത്തിയേക്ക് വിന ഹീനത്തേക്ക് ഒയാ മേവിനെ കൂട്ടാ ടിക്കറ്റ് കത്തിയാൻ ബലാങ്ങിനു അതി അത് അങ്കടിക്ക് താമക്ക് വിനയക്കിയല്ല ഹറി അങ്കടിക്ക് കിയാന്ന മെന്ന് ബലാന്ന് ഈ ദിവസം തിരുമെന്ത മഹാജന സമ്പത്ത് എഫ് അക്ഷരത്തേക്ക് അങ്ക ബിന്ദു അങ്ക ദിക്ക് അങ്ക ദിക്ക് അങ്ക എക്ക് അങ്ക പഹ സഹ അങ്ക അട്ടതമായി വാസനാവന്ത് അങ്ക ബവട്ട് പത്തുണേ ഏ മഹാജന സമ്പത്ത് കേരണ കിവേ മേ കിയാന്നെ അപ്പി ഗോവിസ്യത്ത് കേന എക്സ് അക്ഷരത്തേക്ക് അങ്ക ഹയ അങ്ക വിസി അത്ര അങ്ക തിസ്സക സഹ അങ്ക ഹത്തലി സഹായ മെഗാ പവർ എസ് അക്ഷരത്തേക്ക് പ്രസാദ അങ്ക അങ്ക ഹത്ത് ജയ അങ്ക അങ്ക വിസി ഹയ അങ്ക പനസട്ട് അങ്ക ഹെത്തേവ സഹ അങ്ക ഹെത്തേ ഹയ ധന നിദാനേ എൽ അക്ഷരത്തേക്ക് അങ്ക ഹത്തര അങ്ക തിഹ അങ്ക ഹെട്ട തുന സഹ അങ്ക ഹെത്തേ ഹത്ത് ഹന്ദാല ദുത്രയ്യ ധനു ലഗ്നത്തേക്ക് അങ്ക പഹ അങ്ക ദുള അങ്ക ദാഹത്തര അങ്ക ഹത്തലി സത്ത് അത് സമ്പത്ത് കത്തന അങ്ക പഹ അങ്കാട്ട് അങ്ക എക്ക് അങ്ക പഹ അങ്കാട്ട് അങ്ക ദിക്ക് അങ്ക എക്ക് അങ്ക പഹ അങ്കാട്ട് സഹ എഫ് അക്ഷരയ എൻ എൽ ബി ജയൽ ഉത്തരായി കത്തന എഫ് അക്ഷരയ അങ്ക തുണ അങ്ക ബിന്ദു അങ്ക തുണ സഹ അങ്ക ദിക്ക് അവസാന വശീൻ ബലനെ ശുഭ ദവസക്കുതറായി വൃഷഭ ലഗ്നത്തേക്ക് അങ്ക ദാനവേ അങ്ക വിസി ഹത്ത സഹ അങ്ക തിസ് ഹത്ത് ജയഗ്രഹായി പ്രതിഫലേ ബാവട്ട് പത്തുണ ഉദയ നവയായി വിനാടി തിസ് ദിക്കായി

0: സൗന്ദര്യാത്മക വ്യമന സന്ധ്യ തഹര
1: സന്ധ്യ തഹര അപ്പ ബന്നഹന്നി ഒബലിവ ഗീതയക് അച്ഛൻ രോഹിണി വീരസിംഹൻ സംഗീതവത് കല ബന്നമ കേവല ഒബലിവ ഗീതയക് കേല ഇവകിമ താ വിശേഷയക് തീന അവ ഗീതി ഗായന ശില്പിയാ കൗദ
2: ഗീത മമ ലിയാഗന ലിയാഗന അന ഉണത് മിമ ഗായനയക പൊണ്ട കപാസുനാമ ഇതിൻ പൊടി കാൻസിയക് ഏതി വെനോ കൊഹമഹരി ദ ഗീത

0: വിളവ് രാത്രി ദായകൻ മേ വിളവ് വാസനവന്ത വിളവാക്കുവിന് പുളവ മാജന സമ്പത്ത് ഇവകുമ്പോ ജയലുത്തരയ്യ മികാപാവ ലുത്തരയ്യ ധനനിധാനെ അദാന ഗുവിസത്ത് ശുഭദവസ മീ കുമണ ലുത്തരയ്യത്ത തപ്പേ പ്രാർത്ഥന വിന്നി ഒബട്ട് ജയ മേ ലക്കണ
1: ജാതക ലോത്തറായി മണ്ഡലേ.